ചമ്മുന്ന എന്റെ ബാക്കി അതൊക്കെ ബഗീഷ്യത്തു ഗുരു നെഗില പീത്ത പരിച്ചൂരേ ഗൊല്ലെ ചവിക്ക് മീത്തെ ജെപ്സി യൂത്ത് അയ്യോ യുവ ജെപ്സി യുവ ജംഗ്ഷൻ സജാങ്വാനോ യൂത്ത് യുവ സജോറാണ് കൊല്ലു കോ ജെപ്സി ഒന്ന